സചാമരമാവാണി സൗവ്യദക്ഷിണ സേവിത ആദിശക്തിയമേ ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനീ ദിവ്യ വിഗ്രഹ ലിംകാരി കേവല ഗുഹ്യ കൈവല്യ പരദായിനി ത്രിപുരാ ത്രിജഗദ്

ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തി ഉദ്ദാമ വൈഭവ വർണ്ണരൂപിണി ജന്മ മൃത്യു ജരാ തപ്ത ജന വിശ്രാന്തിദായിനി സർവോപനിഷദ് ഉദ്ഭൃഷ്ട ശാന്ത്യതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താബ്ദ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനക്കനകതാടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയമുക്ത മുഗ്ധാ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയാ ത്രിസ്ഥാ ത്രിപുരവാലിനി നിരാമയ നിരാലംബ സ്വാ